0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആശയവിനിമയ വേദികൾ മനുഷ്യകുടുംബത്തിന്റെ പുതുനന്മ ഉറപ്പുവരുത്തണം. ലിയോ 14 പാപ്പ. സുവിശേഷ മൂല്യങ്ങളായ അന്തസ്, നീതി, അനുരഞ്ജനം എന്നിവയുമായി സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യം മുൻനിർത്തി കത്തോലിക്ക മാധ്യമപ്രവർത്തകർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും മാധ്യമങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും വേണ്ടി നടത്തപ്പെടുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ആശംസാ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി നൽകി. ആധുനിക യുഗത്തിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയാലും ഇന്റർനെറ്റിനാലും നയിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഒരു ഡിജിറ്റൽ യുഗമെന്ന് വിശേഷിപ്പിക്കുന്നുവെന്നും എന്നാൽ ഇത്തരം ഓൺലൈൻ ആശയവിനിമയം കേവലം വിവരങ്ങളുടെ കൈമാറ്റമല്ല മറിച്ച് ഒരു സംസ്കാരത്തിന്റെ സൃഷ്ടിയാണെന്ന് തന്റെ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് ഉദ്ധരിച്ചുകൊണ്ട് സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആളുകൾ ലോകത്തെ കാണുന്ന രീതിയെ രൂപപ്പെടുത്തുവാനും അതുവഴി കൂട്ടായ മനസാക്ഷിയെ ആഴത്തിൽ സ്വാധീനിക്കുവാനും ഇവയ്ക്ക് ശക്തിയുണ്ടെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള സംവാദം ആധുനിക യുഗത്തിന്റെ ആവശ്യമാണ് കർദിനാൾ കൂവക്കാട്. ഒരു ആദർശ സമൂഹത്തിന് ക്രിസ്തുമതത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും സംഭാവനയെക്കുറിച്ചുള്ള സംവാദം 4-5 തീയതികളിൽ ദക്ഷിണ കൊറിയയിലെ സെയൂളിലുള്ള സൊഗാങ് സർവകലാശാലയിൽ വെച്ച് നടക്കുന്നു. കൊറിയയിലെ കത്തോലിക്ക മെത്രാൻ സമിതി, സൊഗാങ് സർവകലാശാല, കൊറിയൻ കൺഫ്യൂഷൻ അക്കാദമി എന്നിവയുമായി ചേർന്ന് വത്തിക്കാനിലെ മതാന്തര സംവാദത്തിനുള്ള ഡിക്കസ്റ്ററിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. തങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ സർഗാത്മകമായി നേരിടുവാൻ മതങ്ങൾ തയ്യാറാകണമെന്ന് കർദിനാൾ തന്റെ പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു. ക്രൈസ്തവ ദർശനത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൺഫ്യൂഷ്യൻ പാരമ്പര്യത്തിലെ മഹത്തായ ഐക്യവും ദാത്തോങ് തമ്മിലുള്ള സമാനതകൾ അദ്ദേഹം ചർച്ച ചെയ്തു. അടിച്ചമർത്തലുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പ്രത്യാശയുടെ കിരണങ്ങളായി ഉയർന്നുവന്ന ഈ രണ്ട് ദർശനങ്ങളും നീതിയും സമാധാനവും പുലരുന്ന ഒരു ഉത്തമ സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നതെന്നും കർദിനാൾ അടിവരയിട്ടു പറഞ്ഞു. ആഗോള യുവജന സംഗമം 2027 ഔദ്യോഗിക ഗാനം പ്രസിദ്ധീകരിച്ചു. ആഗോള കത്തോലിക്ക സഭയെ, പ്രത്യേകിച്ചും ഏഷ്യയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 2027 ആഗസ്റ്റ് 3-8 ദക്ഷിണ കൊറിയയിലെ സെയൂളിൽ വെച്ച് നടക്കുന്ന ആഗോള യുവജന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഏറെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. തദവസരത്തിലേക്കുള്ള ഔദ്യോഗിക ഗാനം 3 പ്രസിദ്ധീകരിച്ചു. കൊറിയൻ, ഇംഗ്ലീഷ് ഭാഷകളിലാണ് പ്രസിദ്ധീകരണ പരിപാടി അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണവും ഭീഷണിയും വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൽ സാധാരണക്കാർക്കിടയിൽ പ്രേഷിത പ്രവർത്തനം നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് മതസൗഹാർദ്ദ സമൂഹത്തിന് ഏറെ മുറിവുകൾ ഏൽപ്പിക്കുന്നു. ജൂലൈ മാസം പകുതിയോടെ സലേഷ്യൻ സഭയിലെ സമർപ്പിത സഹോദരങ്ങളെ ലക്ഷ്യം വെച്ചു നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ജൂലൈ മാസം 31 ഓഗസ്റ്റ് 1 പുതിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 1 നസാത്തിലെ സെയിന്റ് ക്ലാരറ്റ്സ് കത്തോലിക്ക ദേവാലയത്തിൽ ഇരച്ചെത്തിയ ഒരു കൂട്ടം അക്രമികൾ മുൻകാരണമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആരാധനാലയം വിട്ടുപോകുവാൻ ഇടവക വൈദികന് 7 അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള ഭീഷണിയും അവർ മുഴക്കി. BHP നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കാവ്യവസ്ത്രധാരിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് അക്രമി സംഘം എത്തിച്ചേർന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഏഷ്യ ന്യൂസാണ് പ്രസിദ്ധീകരിച്ചത്. നൈജീരിയയിൽ വീണ്ടും കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. മനുഷ്യക്കുരുതികളുടെ പരമ്പരയിൽ നൈജീരിയയിൽ ഒരു വൈദികൻ കൂടി ഇരയായി. ജൂലൈ മാസം 29-ാം തീയതിയാണ് നൈജീരിയയിലെ കൊഗി സ്റ്റേറ്റിൽ വൈദികനായ ഫാദർ സാമുവൽ ഒപ്പയോമി ഒയറ്റോറോയെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റോഡരികിൽ പതിയിരുന്നാണ് വാളുകൊണ്ട് വെട്ടി ഫാദർ സാമുവലിനെ കൊലപ്പെടുത്തിയത്. 2026 ജൂലൈ മാസം 29 ബുധനാഴ്ചയാണ് ഫാദർ സാമുവൽ കൊല്ലപ്പെട്ടതെന്ന് ലൊക്കോജ രൂപത പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 28 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിലെ മുന്നധ്യായങ്ങളെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ നാം കണ്ടതുപോലെ സോളമൻ എഴുതിയതും യൂദാരാജാവായ ഹെസക്കിയ ഏതാണ്ട് 300 വർഷങ്ങൾക്കിപ്പുറം സോളമന്റെ സുഭാഷിതങ്ങളുടെ പ്രധാന ശേഖരത്തോട് ചേർത്തുവച്ചതുമായ 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തുള്ളതാണ് നമുക്കു മുന്നിലുള്ള 28 അധ്യായവും. സുഭാഷിതങ്ങളുടെ ഉദ്ദേശം പോലെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ മത വർഗ ദേശവ്യത്യാസങ്ങളില്ലാതെ യുവജനങ്ങൾക്കും ജ്ഞാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് 28 അധ്യായത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നത്. ന്യായവും നീതിയും ജീവിക്കുന്നത്, പാവപ്പെട്ടവരോടും എളിയവരോടുമുള്ള പെരുമാറ്റത്തിൽ വേണ്ട ശ്രദ്ധ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബഹുമാനം, ധനത്തെക്കുറിച്ചുള്ള ശരിയായ മനോഭാവം തുടങ്ങി വിവിധ വിഷയങ്ങൾ 28 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ സോളമൻ ഉൾച്ചേർത്തിട്ടുണ്ട്. നീതിയും ന്യായവും മനുഷ്യരും. നീതിയും ന്യായവുമനുസരിച്ചുള്ള ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമുക്കു കാണാനാകുക. ആരും പിന്തുടരുന്നില്ലെങ്കിലും ദുഷ്ടർ പേടിച്ചോടുമ്പോൾ സിംഹത്തെപ്പോലെ ധീരരാണ് നീതിമാന്മാരെന്ന 1 തന്നെ ഈയൊരു ചിന്ത ഉൾക്കൊള്ളുന്നുണ്ട്. ദുഷ്ടർ നീതി അറിയുന്നില്ലെന്നും കർത്താവിനെ തേടുന്നവരാണ് അത് മനസ്സിലാക്കുന്നതെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാരുടെ വിജയത്തിൽ ഏവരും ആനന്ദിക്കുമ്പോൾ ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. ഈയൊരു ചിന്ത അവസാന വാക്യത്തിലും നമുക്കു കാണാം. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു, അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. ന്യായത്തിന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന ഈ അധ്യായം അതിന്റെ അഭാവത്തിലുണ്ടാകുന്ന തിന്മകളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യായം പെരുകുമ്പോൾ പലരും അധികാരസ്ഥാനത്തേക്കെത്തുമെന്ന്, എന്നാൽ ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർക്കു മാത്രമേ അതിന്റെ സുസ്ഥിതി നിലനിർത്താനാകൂ എന്ന് സോളമൻ എഴുതുന്നു. നിയമം ലംഘിക്കുന്നവർ ദുഷ്ടരെ പ്രശംസിക്കുകയും അവരോട് ചേർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ നിയമം പാലിച്ചു ജീവിക്കുന്നവർ ദുഷ്ടരെ എതിർക്കുകയും അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കുമെന്നും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴുമെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം തെറ്റുകൾ മറച്ചുവയ്ക്കുന്നത് ശരിയായ പ്രവൃത്തിയല്ലെന്ന്, തെറ്റ് ഏറ്റുപറയുന്നത് വഴി കരുണ ലഭിക്കുമെന്ന്, ഐശ്വര്യമുണ്ടാകുമെന്ന് സോളമൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ദൈവസന്നിധിയിലുള്ള തുറന്നുപറച്ചിലിനെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നിരന്തരമുള്ള ദൈവഭക്തി അനുഗ്രഹദായകമാണെന്ന, ഹൃദയകാഠിന്യം ദുരിതകാരണമാണെന്ന ചിന്തകളും ഇതിനോട് ചേർന്നുപോകുന്നവയാണ്. ദൈവഭയവും ദൈവഭക്തിയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും വീഴ്ചകളിൽ പൊറുതിയപേക്ഷിക്കാനും പ്രേരണ നൽകുമെന്നും ക്ഷമയും സ്നേഹവും ലഭിക്കാനും കാരണമാകുമെന്നും ഈ വചനഭാഗം ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രരോടും പാവങ്ങളോടും മറ്റ് മനുഷ്യരോടുമുള്ള പെരുമാറ്റം. എളിയവരോട്, ദരിദ്രരോടും പാവങ്ങളോടും കാണിക്കേണ്ട കരുണയും സ്നേഹവും മര്യാദയുമൊക്കെ ഈ അധ്യായവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണ് എന്ന ചിന്ത കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാകും. തനിക്കുവേണ്ടിക്കൂടി അധ്വാനിക്കുന്ന കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന മുതലാളി തനിക്കുതന്നെ ലഭിക്കേണ്ട വിളകളും നികുതിയുമാണ് ഇല്ലാതാക്കുന്നത്. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവിനെ ഗർജിക്കുന്ന സിംഹത്തോടും ഇരതേടുന്ന കരടിയോടുമാണ് സോളമൻ താരതമ്യം ചെയ്യുന്നത്. പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രാജാവ് ബുദ്ധിശൂന്യനാണെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താൻ ബുദ്ധിമാനാണെന്ന ചിന്തയിൽ ധനികൻ ജീവിക്കുമ്പോൾ അവന്റെ മൗഢ്യത്യം ബുദ്ധിമാനായ ദരിദ്രന് തിരിച്ചറിയാനാകും. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ദരിദ്രരോട് ദാനം ചെയ്യുന്നവന് ക്ഷാമമുണ്ടാകില്ലെന്ന് എഴുതുന്ന സോളമൻ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിനുമേൽ ശാപമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം ദുർവൃത്തരോട് ചേർന്നു നടക്കുന്നവർ അവരുടെ മാതാപിതാക്കൾക്കു പോലും
അപമാനകാരണമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധരെ ദുർമാർഗത്തിലേക്കു നയിക്കുന്നവർ, വഴിതെറ്റിക്കുന്നവർ തങ്ങളുടെ തന്നെ കുഴിയിൽ വീഴുമെന്നും എന്നാൽ നിഷ്കളങ്കരായവർക്ക് നന്മയുണ്ടാകുമെന്നും സോളമൻ എഴുതുന്നു. കൊലപാതകി മരണം വരെ അലഞ്ഞുതിരിയട്ടെയെന്ന, അവന് ഇടം കൊടുക്കരുതെന്ന വാക്കുകളെ പഴയ നിയമകാല ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. സ്വാർത്ഥലാഭത്തിനുവേണ്ടി, അപ്പക്കഷണത്തിനുവേണ്ടി മനുഷ്യർ തെറ്റു ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പക്ഷപാതം നല്ലതല്ലെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കപടമായ മുഖസ്തുതിയേക്കാൾ നന്മയിലേക്കു വളരാൻ സഹായിക്കുന്ന ശാസനയാണ് നല്ലതെന്ന്, അത്തരം പ്രവൃത്തികളാണ് പ്രീതി നേടാൻ ഉപകരിക്കുകയെന്നും അവൻ പറയുന്നു. സുഭാഷിതത്തിന്റെ 27-ാം അധ്യായത്തിലും സമാന ചിന്ത നാം കാണുന്നുണ്ട്. പരിമിതമായ സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കാതെ സുഭാഷിതമുൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങൾ പകരുന്ന ജ്ഞാനത്തിന്റെ പാതയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും സോളമൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ധനവും സമ്പത്തും ദാരിദ്ര്യവും ശരിയായ മനോഭാവവും അമിതമായ ധനമോഹവും അത് മുന്നോട്ടു വയ്ക്കുന്ന പ്രലോഭനങ്ങളും സോളമൻ ഈ അധ്യായത്തിലും പരാമർശിക്കുന്നുണ്ട്. വക്രബുദ്ധിയായ ദുഷ്ടനായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠനെന്ന്, സാമ്പത്തിക സ്ഥിതിയേക്കാൾ വ്യക്തിയുടെ നല്ല മൂല്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടതെന്ന് യുവജനങ്ങളെ അവൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. തെറ്റായ പ്രവൃത്തികളിലൂടെ നേടുന്നത് എന്നും നിലനിൽക്കില്ലെന്ന്, പലിശയും കൊള്ളലാഭവും വഴി നേടിയത് ദരിദ്രരോട് ദയ കാണിക്കുന്നവരുടെ കൈകളിലേക്ക് പോകുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. പഴയ നിയമചിന്തയിൽ പലിശ വാങ്ങുന്നത്, പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പലിശ വാങ്ങുന്നത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. കൃഷിയുടെ സംസ്കാരം കൂടുതലായി പ്രാധാന്യമർഹിച്ചിരുന്ന ഒരു കാലത്ത് മണ്ണിൽ ശരിയായി അധ്വാനിച്ചാൽ ആഹാരം ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പാഴ്വേല ഉപകാരപ്പെടില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശ്വസ്തത അനുഗ്രഹകാരണമാകുമെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം ഏതുവിധേനയും വേഗത്തിൽ ധനികനാകാനുള്ള പരിശ്രമം നല്ലതല്ലെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്ന പിശുക്കനെ ദാരിദ്ര്യം പിടികൂടുമെന്ന് സോളമൻ മുന്നറിയിപ്പ് നൽകുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന്, ന്യായമായി പെരുമാറുന്നവന് ദീർഘായുസ്സുണ്ടാകുമെന്നും അവൻ ഉറപ്പു നൽകുന്നുണ്ട്. കരുണയില്ലാതെ മാതാപിതാക്കളിൽ നിന്നുപോലും പിടിച്ചുപറിക്കുകയും അതിൽ തെറ്റുകാണാതിരിക്കുകയും ചെയ്യുന്നവനെ എല്ലാം നശിപ്പിക്കുന്നവന്റെ സുഹൃത്തായാണ് സുഭാഷിതം കാണുന്നത്. ഉപസംഹാരം. നീതിയുടെയും ന്യായത്തിന്റെയും നന്മയുടെയും പാതയിൽ മുന്നോട്ടു പോകാനും ജീവിതത്തെയും പ്രവൃത്തികളെയും വിവേകപൂർവം വിലയിരുത്താനും ജ്ഞാനപൂർവം നിയന്ത്രിക്കാനും ഉദ്ബോധിപ്പിക്കുന്ന സോളമന്റെ ചിന്തകളടങ്ങിയ 28-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ചുരുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. ദുർമാർഗത്തിലും ദുഷ്ടരിലും നിന്ന് അകന്ന് ശരിയുടെയും വിവേകത്തിന്റെയും പാതയിൽ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും പാവങ്ങളോടും ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചവരോടും കരുണയോടെയും ക്ഷമയോടെയും ഇടപെട്ടുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മുന്നിൽ സ്വീകാര്യരാകാൻ പരിശ്രമിക്കാം. അർഹമായവയ്ക്കുവേണ്ടി അധ്വാനിക്കുമ്പോൾ തന്നെ അമിതമായ സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മോഹവും ശ്രമങ്ങളും ഒഴിവാക്കാം. കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുകയും തന്നോട് ചേർന്നു നിൽക്കുന്നവരെ പരിപാലിക്കുന്ന അവനിൽ കൂടുതലായി ശരണപ്പെടുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ മാത്യു വലങ്ങാട് എഴുതി, ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആശയവിനിമയ വേദികൾ മനുഷ്യകുടുംബത്തിന്റെ പുതുനന്മ ഉറപ്പുവരുത്തണം. ലിയോ 14 പാപ്പ. സുവിശേഷ മൂല്യങ്ങളായ അന്തസ്, നീതി, അനുരഞ്ജനം എന്നിവയുമായി സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യം മുൻനിർത്തി കത്തോലിക്ക മാധ്യമപ്രവർത്തകർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും മാധ്യമങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും വേണ്ടി നടത്തപ്പെടുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ ആശംസാ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി നൽകി. ആധുനിക യുഗത്തിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയാലും ഇന്റർനെറ്റിനാലും നയിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഒരു ഡിജിറ്റൽ യുഗമെന്ന് വിശേഷിപ്പിക്കുന്നുവെന്നും എന്നാൽ ഇത്തരം ഓൺലൈൻ ആശയവിനിമയം കേവലം വിവരങ്ങളുടെ കൈമാറ്റമല്ല, മറിച്ച് ഒരു സംസ്കാരത്തിന്റെ സൃഷ്ടിയാണെന്ന് തന്റെ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിതാസ് ഉദ്ധരിച്ചുകൊണ്ട് സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആളുകൾ ലോകത്തെ കാണുന്ന രീതിയെ രൂപപ്പെടുത്തുവാനും അതുവഴി കൂട്ടായ മനസാക്ഷിയെ ആഴത്തിൽ സ്വാധീനിക്കുവാനും ഇവയ്ക്ക് ശക്തിയുണ്ടെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള സംവാദം ആധുനിക യുഗത്തിന്റെ ആവശ്യമാണ് കർദിനാൾ കൂവക്കാട്. ഒരു ആദർശ സമൂഹത്തിന് ക്രിസ്തുമതത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും സംഭാവനയെക്കുറിച്ചുള്ള സംവാദം 4-5 തീയതികളിൽ ദക്ഷിണ കൊറിയയിലെ സെയൂളിലുള്ള സൊഗാങ് സർവകലാശാലയിൽ വെച്ച് നടക്കുന്നു. കൊറിയയിലെ കത്തോലിക്ക മെത്രാൻ സമിതി, സൊഗാങ് സർവകലാശാല, കൊറിയൻ കൺഫ്യൂഷൻ അക്കാദമി എന്നിവയുമായി ചേർന്ന് വത്തിക്കാനിലെ മതാന്തര സംവാദത്തിനുള്ള ഡിക്കസ്റ്ററിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. തങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ സർഗാത്മകമായി നേരിടുവാൻ മതങ്ങൾ തയ്യാറാകണമെന്ന് കർദിനാൾ തന്റെ പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു. ക്രൈസ്തവ ദർശനത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൺഫ്യൂഷ്യൻ പാരമ്പര്യത്തിലെ മഹത്തായ ഐക്യവും ദാത്തോങ് തമ്മിലുള്ള സമാനതകൾ അദ്ദേഹം ചർച്ച ചെയ്തു. അടിച്ചമർത്തലുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പ്രത്യാശയുടെ കിരണങ്ങളായി ഉയർന്നുവന്ന ഈ രണ്ട് ദർശനങ്ങളും നീതിയും സമാധാനവും പുലരുന്ന ഒരു ഉത്തമ സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നതെന്നും കർദിനാൾ അടിവരയിട്ട് പറഞ്ഞു. ആഗോള യുവജന സംഗമം 2027 ഔദ്യോഗിക ഗാനം പ്രസിദ്ധീകരിച്ചു. ആഗോള കത്തോലിക്ക സഭയെ, പ്രത്യേകിച്ചും ഏഷ്യയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 2027 ആഗസ്റ്റ് 3 മുതൽ 8 വരെ ദക്ഷിണ കൊറിയയിലെ സെയോളിൽ വെച്ച് നടക്കുന്ന ആഗോള യുവജന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഏറെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. തദവസരത്തിലേക്കുള്ള ഔദ്യോഗിക ഗാനം 3 ആഗസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൊറിയൻ, ഇംഗ്ലീഷ് ഭാഷകളിലാണ് പ്രസിദ്ധീകരണ പരിപാടി അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണവും ഭീഷണിയും വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൽ സാധാരണക്കാർക്കിടയിൽ പ്രേഷിത പ്രവർത്തനം നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് മതസൗഹാർദ്ദ സമൂഹത്തിന് ഏറെ മുറിവുകൾ ഏൽപ്പിക്കുന്നു. ജൂലൈ മാസം പകുതിയോടെ സലേഷ്യൻ സഭയിലെ സമർപ്പിത സഹോദരങ്ങളെ ലക്ഷ്യം വെച്ചു നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ജൂലൈ 31 ഓഗസ്റ്റ് 1 പുതിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 1 നസാത്തിലെ സെയിന്റ് ക്ലാരറ്റ്സ് കത്തോലിക്ക ദേവാലയത്തിൽ ഇരച്ചെത്തിയ ഒരു കൂട്ടം അക്രമികൾ മുൻകാരണമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആരാധനാലയം വിട്ടുപോകുവാൻ ഇടവക വൈദികന് 7 അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള ഭീഷണിയും അവർ മുഴക്കി. BHP നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കാവ്യവസ്ത്രധാരിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് അക്രമി സംഘം എത്തിച്ചേർന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഏഷ്യ ന്യൂസാണ് പ്രസിദ്ധീകരിച്ചത്. നൈജീരിയയിൽ വീണ്ടും കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. മനുഷ്യക്കുരുതികളുടെ പരമ്പരയിൽ നൈജീരിയയിൽ ഒരു വൈദികൻ കൂടി ഇരയായി. ജൂലൈ 29 നൈജീരിയ

0: ലെക്കൊഗി സ്റ്റേറ്റിൽ വൈദികനായ ഫാദർ സാമുവൽ ഒപ്പയോമി ഒയറ്റോറോയെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റോഡരികിൽ പതിയിരുന്നാണ് വാളുകൊണ്ട് വെട്ടി ഫാദർ സാമുവലിനെ കൊലപ്പെടുത്തിയത്. 2026 ജൂലൈ മാസം 29 ബുധനാഴ്ചയാണ് ഫാദർ സാമുവൽ കൊല്ലപ്പെട്ടതെന്ന് ലൊക്കോജ രൂപത പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 28 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിലെ മുന്നധ്യായങ്ങളെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ നാം കണ്ടതുപോലെ സോളമൻ എഴുതിയതും യൂദാരാജാവായ ഹെസക്കിയ ഏതാണ്ട് 300 വർഷങ്ങൾക്കിപ്പുറം സോളമന്റെ സുഭാഷിതങ്ങളുടെ പ്രധാന ശേഖരത്തോട് ചേർത്തുവച്ചതുമായ 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തുള്ളതാണ് നമുക്ക് മുന്നിലുള്ള 28 അധ്യായവും. സുഭാഷിതങ്ങളുടെ ഉദ്ദേശം പോലെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ മത വർഗ ദേശവ്യത്യാസങ്ങളില്ലാതെ യുവജനങ്ങൾക്കും ജ്ഞാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ ചിന്തകളും ഉദ്ബോധനങ്ങളുമാണ് 28 അധ്യായത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നത്. ന്യായവും നീതിയും ജീവിക്കുന്നത്, പാവപ്പെട്ടവരോടും എളിയവരോടുമുള്ള പെരുമാറ്റത്തിൽ വേണ്ട ശ്രദ്ധ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബഹുമാനം, ധനത്തെക്കുറിച്ചുള്ള ശരിയായ മനോഭാവം തുടങ്ങി വിവിധ വിഷയങ്ങൾ 28 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ സോളമൻ ഉൾച്ചേർത്തിട്ടുണ്ട്. നീതിയും ന്യായവും മനുഷ്യരും. നീതിയും ന്യായവുമനുസരിച്ചുള്ള ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമുക്കു കാണാനാകുക. ആരും പിന്തുടരുന്നില്ലെങ്കിലും ദുഷ്ടർ പേടിച്ചോടുമ്പോൾ സിംഹത്തെപ്പോലെ ധീരരാണ് നീതിമാന്മാരെന്ന 1 തന്നെ ഈയൊരു ചിന്ത ഉൾക്കൊള്ളുന്നുണ്ട്. ദുഷ്ടർ നീതി അറിയുന്നില്ലെന്നും കർത്താവിനെ തേടുന്നവരാണ് അത് മനസ്സിലാക്കുന്നതെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാരുടെ വിജയത്തിൽ ഏവരും ആനന്ദിക്കുമ്പോൾ ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. ഈയൊരു ചിന്ത അവസാന വാക്യത്തിലും നമുക്കു കാണാം. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു, അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. ന്യായത്തിന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന ഈ അധ്യായം അതിന്റെ അഭാവത്തിലുണ്ടാകുന്ന തിന്മകളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്യായം പെരുകുമ്പോൾ പലരും അധികാരസ്ഥാനത്തേക്കെത്തുമെന്ന്, എന്നാൽ ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർക്കു മാത്രമേ അതിന്റെ സുസ്ഥിതി നിലനിർത്താനാകൂ എന്ന് സോളമൻ എഴുതുന്നു. നിയമം ലംഘിക്കുന്നവർ ദുഷ്ടരെ പ്രശംസിക്കുകയും അവരോട് ചേർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ നിയമം പാലിച്ചു ജീവിക്കുന്നവർ ദുഷ്ടരെ എതിർക്കുകയും അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കുമെന്നും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴുമെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം തെറ്റുകൾ മറച്ചുവയ്ക്കുന്നത് ശരിയായ പ്രവൃത്തിയല്ലെന്ന്, തെറ്റ് ഏറ്റുപറയുന്നത് വഴി കരുണ ലഭിക്കുമെന്ന്, ഐശ്വര്യമുണ്ടാകുമെന്ന് സോളമൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ദൈവസന്നിധിയിലുള്ള തുറന്നുപറച്ചിലിനെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നിരന്തരമുള്ള ദൈവഭക്തി അനുഗ്രഹദായകമാണെന്ന, ഹൃദയകാഠിന്യം ദുരിതകാരണമാണെന്ന ചിന്തകളും ഇതിനോട് ചേർന്നുപോകുന്നവയാണ്. ദൈവഭയവും ദൈവഭക്തിയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും വീഴ്ചകളിൽ പൊറുതിയപേക്ഷിക്കാനും പ്രേരണ നൽകുമെന്നും ക്ഷമയും സ്നേഹവും ലഭിക്കാനും കാരണമാകുമെന്നും ഈ വചനഭാഗം ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രരോടും പാവങ്ങളോടും മറ്റ് മനുഷ്യരോടുമുള്ള പെരുമാറ്റം. എളിയവരോട്, ദരിദ്രരോടും പാവങ്ങളോടും കാണിക്കേണ്ട കരുണയും സ്നേഹവും മര്യാദയുമൊക്കെ ഈ അധ്യായവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരി പോലെയാണ് എന്ന ചിന്ത കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാകും. തനിക്കുവേണ്ടിക്കൂടി അധ്വാനിക്കുന്ന കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന മുതലാളി തനിക്കുതന്നെ ലഭിക്കേണ്ട വിളകളും നികുതിയുമാണ് ഇല്ലാതാക്കുന്നത്. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവിനെ ഗർജിക്കുന്ന സിംഹത്തോടും ഇരതേടുന്ന കരടിയോടുമാണ് സോളമൻ താരതമ്യം ചെയ്യുന്നത്. പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രാജാവ് ബുദ്ധിശൂന്യനാണെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താൻ ബുദ്ധിമാനാണെന്ന ചിന്തയിൽ ധനികൻ ജീവിക്കുമ്പോൾ അവന്റെ മൗഢ്യത്യം ബുദ്ധിമാനായ ദരിദ്രന് തിരിച്ചറിയാനാകും. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ദരിദ്രരോട് ദാനം ചെയ്യുന്നവന് ക്ഷാമമുണ്ടാകില്ലെന്ന് എഴുതുന്ന സോളമൻ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിനുമേൽ ശാപമുണ്ടാകുമെന്ന് മുന്നറിയിപ്പു നൽകുന്നുണ്ട്. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം
ദുർവൃത്തരോട് ചേർന്ന് നടക്കുന്നവർ അവരുടെ മാതാപിതാക്കൾക്കു പോലും അപമാനകാരണമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധരെ ദുർമാർഗത്തിലേക്കു നയിക്കുന്നവർ, വഴിതെറ്റിക്കുന്നവർ തങ്ങളുടെ തന്നെ കുഴിയിൽ വീഴുമെന്നും എന്നാൽ നിഷ്കളങ്കരായവർക്ക് നന്മയുണ്ടാകുമെന്നും സോളമൻ എഴുതുന്നു. കൊലപാതകി മരണം വരെ അലഞ്ഞുതിരിയട്ടെയെന്ന, അവന് ഇടം കൊടുക്കരുതെന്ന വാക്കുകളെ പഴയ നിയമകാല ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. സ്വാർത്ഥലാഭത്തിനുവേണ്ടി, അപ്പക്കഷണത്തിനുവേണ്ടി മനുഷ്യർ തെറ്റു ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പക്ഷപാതം നല്ലതല്ലെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കപടമായ മുഖസ്തുതിയേക്കാൾ നന്മയിലേക്ക് വളരാൻ സഹായിക്കുന്ന ശാസനയാണ് നല്ലതെന്ന്, അത്തരം പ്രവൃത്തികളാണ് പ്രീതി നേടാൻ ഉപകരിക്കുകയെന്നും അവൻ പറയുന്നു. സുഭാഷിതത്തിന്റെ 27 അധ്യായത്തിലും സമാന ചിന്ത നാം കാണുന്നുണ്ട്. പരിമിതമായ സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കാതെ സുഭാഷിതമുൾപ്പെടെയുള്ള ഉദ്ബോധനങ്ങൾ പകരുന്ന ജ്ഞാനത്തിന്റെ പാതയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും സോളമൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ധനവും സമ്പത്തും ദാരിദ്ര്യവും ശരിയായ മനോഭാവവും അമിതമായ ധനമോഹവും അത് മുന്നോട്ടു വയ്ക്കുന്ന പ്രലോഭനങ്ങളും സോളമൻ ഈ അധ്യായത്തിലും പരാമർശിക്കുന്നുണ്ട്. വക്രബുദ്ധിയായ ദുഷ്ടനായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠനെന്ന്, സാമ്പത്തിക സ്ഥിതിയേക്കാൾ വ്യക്തിയുടെ നല്ല മൂല്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടതെന്ന് യുവജനങ്ങളെ അവൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. തെറ്റായ പ്രവൃത്തികളിലൂടെ നേടുന്നത് എന്നും നിലനിൽക്കില്ലെന്ന്, പലിശയും കൊള്ളലാഭവും വഴി നേടിയത് ദരിദ്രരോട് ദയ കാണിക്കുന്നവരുടെ കൈകളിലേക്ക് പോകുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. പഴയ നിയമചിന്തയിൽ പലിശ വാങ്ങുന്നത്, പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പലിശ വാങ്ങുന്നത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. കൃഷിയുടെ സംസ്കാരം കൂടുതലായി പ്രാധാന്യമർഹിച്ചിരുന്ന ഒരു കാലത്ത് മണ്ണിൽ ശരിയായി അധ്വാനിച്ചാൽ ആഹാരം ലഭിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ പാഴ്വേല ഉപകാരപ്പെടില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശ്വസ്തത അനുഗ്രഹകാരണമാകുമെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം ഏതുവിധേനയും വേഗത്തിൽ ധനികനാകാനുള്ള പരിശ്രമം നല്ലതല്ലെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്ന പിശുക്കനെ ദാരിദ്ര്യം പിടികൂടുമെന്ന് സോളമൻ മുന്നറിയിപ്പ് നൽകുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന്, ന്യായമായി പെരുമാറുന്നവന് ദീർഘായുസ്സുണ്ടാകുമെന്നും അവൻ ഉറപ്പു നൽകുന്നുണ്ട്. കരുണയില്ലാതെ മാതാപിതാക്കളിൽ നിന്നുപോലും പിടിച്ചുപറിക്കുകയും അതിൽ തെറ്റുകാണാതിരിക്കുകയും ചെയ്യുന്നവനെ എല്ലാം നശിപ്പിക്കുന്നവന്റെ സുഹൃത്തായാണ് സുഭാഷിതം കാണുന്നത്. ഉപസംഹാരം. നീതിയുടെയും ന്യായത്തിന്റെയും നന്മയുടെയും പാതയിൽ മുന്നോട്ടു പോകാനും ജീവിതത്തെയും പ്രവൃത്തികളെയും വിവേകപൂർവം വിലയിരുത്താനും ജ്ഞാനപൂർവം നിയന്ത്രിക്കാനും ഉദ്ബോധിപ്പിക്കുന്ന സോളമന്റെ ചിന്തകളടങ്ങിയ 28 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ചുരുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. ദുർമാർഗത്തിലും ദുഷ്ടരിലും നിന്ന് അകന്ന് ശരിയുടെയും വിവേകത്തിന്റെയും പാതയിൽ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും പാവങ്ങളോടും ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചവരോടും കരുണയോടെയും ക്ഷമയോടെയും ഇടപെട്ടുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മുന്നിൽ സ്വീകാര്യരാകാൻ പരിശ്രമിക്കാം. അർഹമായവയ്ക്കുവേണ്ടി അധ്വാനിക്കുമ്പോൾ തന്നെ അമിതമായ സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മോഹവും ശ്രമങ്ങളും ഒഴിവാക്കാം. കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുകയും തന്നോട് ചേർന്നു നിൽക്കുന്നവരെ പരിപാലിക്കുന്ന അവനിൽ കൂടുതലായി ശരണപ്പെടുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 28 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ മാത്യു വലങ്ങാട് എഴുതി, ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 5 ബുധനാഴ്ച ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഐക്യത്തിന് നിലമൊരുക്കേണ്ടത് ആത്മാർത്ഥവും വിനയാന്യതവുമായ സംഭാഷണത്തിലൂടെയാണ് പാപ്പ. അമേരിക്കയിലെ കൊളാറോഡോയിലുള്ള ഡെൻവർ നഗരത്തിൽ വെച്ച് നടക്കുന്ന കൊളംബസിന്റെ യോദ്ധാക്കൾ അഥവാ നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന അൽമായ കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ 144 പരമോന്നത കൺവെൻഷനിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഓഗസ്റ്റ് മാസം 4 മുതൽ 6 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിക്കൊണ്ടാണ് തന്റെ സന്ദേശം പാപ്പ ആരംഭിക്കുന്നത്. ആ ഏകനിൽ നാം ഒന്നാകുന്നു എന്ന കൺവെൻഷന്റെ പ്രമേയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാപ്പ ഐക്യം, ജീവകാരുണ്യം എന്ന പ്രസ്ഥാനത്തിന്റെ 2 വശങ്ങളെയും മൂല്യങ്ങളെയും പറ്റി സംസാരിച്ചു. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശിഷ്യർക്കു വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിനുവേണ്ടിയായിരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എന്നാൽ ഐക്യത്തിന്റെ ഈ കൃപ 100 ഉടനീളം അപ്പസ്തോലന്മാരുടെ വാക്കുകളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കണം എന്നുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഐക്യം വളർത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പാപ്പ തുടർന്നു പറഞ്ഞു. ആവശ്യക്കാരെ സഹായിക്കുവാൻ നാം കൈകോർക്കുമ്പോൾ കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഇടയിലും സഹോദരങ്ങളെ സഹായിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഇടയിലും ഒരു പ്രത്യേക ഐക്യം വർദ്ധിക്കുന്നുവെന്നും ഇതിന് കൊളംബസിന്റെ യോദ്ധാക്കൾ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണെന്നും പാപ്പ പറഞ്ഞു. യുവജനതയ്ക്ക് നവോന്മേഷം പകരുവാൻ പാപ്പായുടെ അസീസി സന്ദർശനം. പരിശുദ്ധ പിതാവിന്റെ അസീസി സന്ദർശനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വലിയ ദാനമാണെന്നും ഇത് യുവജനങ്ങൾക്ക് നവോന്മേഷം പകരുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാദേശിക രൂപതാ മെത്രാൻ മോൺസിഞ്ഞോർ ഫെലീച്ചെ അക്രോക്ക പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഗോ ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 6 ലിയോ 14 പാപ്പ അസീസി സന്ദർശിക്കുന്നതും യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതും അവർക്കൊപ്പം വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. ഈ സന്ദർശനം വലിയ സന്തോഷത്തോടും പങ്കാളിത്തത്തോടും കൂടി ആഘോഷിക്കേണ്ട നിമിഷമാണെന്നും ഇങ്ങനെയൊരു പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലെ ഉത്തരവാദിത്വം സഭ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ പിതാവിനെ പോലെ യുവാക്കൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുവാനും ഈ സന്ദർശനം ഏവരെയും പ്രേരിപ്പിക്കണമെന്നും ലിയോ 14 പാപ്പ കാണിച്ചു തരുന്ന മാതൃക പിന്തുടരണമെന്നും ഏവരെയും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യഥാർത്ഥ ജ്ഞാനത്തിന് ബദലാകുക അസാധ്യം. ഡോക്ടർ പൌളോ റുഫീനി. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം സാങ്കേതിക വിദ്യയല്ല, മറിച്ച് മനുഷ്യരാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റുവാണ്ടയിലെ കിഗാലിയിൽ നടക്കുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് വത്തിക്കാൻ ആശയവിനിമയ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൌളോ റുഫീനി വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ പ്രാധാന്യം നാം മറന്നുപോകുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം ഡിജിറ്റൽ കൂടിച്ചേരലുകൾ ഒരിക്കലും സ്നേഹബന്ധത്തിലധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയ്ക്ക് തുല്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്ക്രീനിലൂടെ പരസ്പരം നോക്കുന്നത്, നേരിട്ട് കൈകൊടുക്കുന്നതിനോ ഒരാളുടെ സാമീപ്യത്തിന്റെ ഊഷ്മളത അറിയുന്നതിനോ പകരമാവില്ല. ഡിജിറ്റൽ ലോകത്തെ ഒരു ലൈക്ക് എന്നത് നേരിട്ടുള്ള ഒരു പുഞ്ചിരിക്ക് തുല്യമല്ല, അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്നും വിവരങ്ങൾ കണക്കുകൂട്ടുവാനും ഭാഷയെ അനുകരിക്കുവാനും സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെങ്കിലും മനുഷ്യ അനുഭവങ്ങളിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തെ പകരം വയ്ക്കുവാൻ അതിന് കഴിയുകയില്ലെന്നും നമ്മുടെ ജീവിത കഥകളുടെ രചയിതാക്കൾ നാം തന്നെയായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ഉക്രൈൻ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി യുനിസെഫ് സംഘടന. റഷ്യ ഉക്രൈൻ സംഘർഷം ഏറെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ആക്രമണങ്ങളിൽ, പ്രത്യേകിച്ചും ഡ്രോൺ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ യുനിസെഫ് സംഘടന അതീവ ആശങ്ക രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യയിലും ഉക്രൈനിലും നടന്ന വിവിധ ആക്രമണങ്ങളിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കുകളേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 5 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം. ലിയോ 14 പാപ്പ പതിവ് പോലെ ഈ ബുധനാഴ്ചയും പ്രതിവാര പൊതു കൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുദർശനവേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയായിരുന്നു. റോമിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനാലാണ് വേദി വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിലേക്ക് മാറ്റിയത്. വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരുമായി ആയിരങ്ങൾ അതിരാവിലെ തന്നെ ബസലിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു. പ്രാദേശിക സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 പാപ്പ ബസലിക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പാപ്പ തുടർന്ന് ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു.
3: A reading from the letter of St. Paul to the Ephesians. Pray at all times in the Spirit, with all prayer and supplication. To that end, keep alert with all perseverance.
2: വിശുദ്ധ പൗലോസ്ലീഹാ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6:18-19 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുവിൻ. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ പ്രബോധനം നൽകി. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം ആധാരമാക്കിക്കൊണ്ട് യാമപ്രാർത്ഥനകളുടെ സഭാമാനത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് പാപ്പ നൽകിയത്.
4: Cari fratelli e sorelle, buongiorno e benvenuti. In questa catechesi riprendiamo la riflessione sulla costituzione conciliare e sulla liturgia Sacrosanctum Concilium. Oggi ci soffermiamo sulla dimensione ecclesiale della preghiera liturgica. Come suggerisce l'Apostolo Paolo, è lo Spirito Santo che ci insegna a pregare. Dal giorno di Pentecoste, lo Spirito abita la Chiesa, ispirando ogni sua attività, e in particolare la preghiera.
2: സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ സാക്രോസാങ്ക്തും കൊഞ്ചീലിയം അടിസ്ഥാനമാക്കിയുള്ള പ്രബോധന പരമ്പര പുനരാരംഭിക്കാം. ഇന്ന് ആരാധനക്രമ പ്രാർത്ഥനയുടെ സഭാമാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പന്തക്കുസ്ത ദിവസം മുതൽ പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു. അവളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനയെയും ആത്മാവ് പ്രചോദിപ്പിക്കുന്നു. യേശുവിന്റെ ഉത്ഥാനത്തിനുശേഷം ജെറുസലേമിൽ ഉത്ഭവിച്ച ആദ്യ സമൂഹത്തിന്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകിയ ആത്മാവിലുള്ള ജീവിതമാണ്. കൗൺസിൽ ഇപ്രകാരം പറയുന്നു: അന്ന് മുതൽ സഭ ഉത്ഥാനത്തിന്റെ രഹസ്യം ആഘോഷിക്കുവാൻ സമ്മേളിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിച്ചിട്ടില്ല. ദിവ്യബലി അർപ്പിച്ചും ക്രിസ്തുവിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ വായിച്ചുമാണ് അത് നിർവഹിച്ചിരുന്നത്. കാരണം ദിവ്യബലിയിലാണല്ലോ മരണത്തിന്മേലുള്ള അവിടുത്തെ വിശ്രുത വിജയം പുനരവതരിപ്പിക്കപ്പെടുന്നത്. അതേസമയം ദൈവത്തിന്റെ അവാച്യമായ ദാനത്തിന് അവർ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിൽ ദൈവമഹത്വം കൈവരുന്നതിനു വേണ്ടിയാണ് അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലം ഇവയെല്ലാം നിർവഹിച്ചിരുന്നത്. നമ്മുടെ കാലത്ത് കാര്യക്ഷമതയുടെയും ഉപഭോഗവാദത്തിന്റെയും മാനസികാവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥന ഉപയോഗശൂന്യവും അല്ലെങ്കിൽ പരിഹാസ്യവുമാണെന്ന് തോന്നാം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാ ഉത്തരങ്ങളും നൽകുമെന്ന് അവകാശപ്പെടുന്ന ഒരു ലോകത്ത് പ്രാർത്ഥന ഒരു ഒഴിഞ്ഞുമാറലാണെന്ന് നമുക്ക് തോന്നിയേക്കാം. നിരവധി ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും പ്രാർത്ഥനയുടെ കൈമാറ്റം ഇപ്പോൾ നടക്കുന്നില്ല. അതേസമയം പലരും പ്രാർത്ഥനയെ വ്യക്തിപരമായ ക്ഷേമം ലക്ഷ്യമിടുന്നതും മനഃശാസ്ത്രപരമായ സ്വഭാവമുള്ളതോ ആയ സാങ്കേതികതകളിൽ ഒന്നെന്ന നിലയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു. മറുവശത്ത് നമ്മുടെ മാനവികതയുടെ അടിസ്ഥാന തലമെന്ന നിലയിൽ പ്രാർത്ഥന അതിന്റെ സത്യത്തിൽ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതാണ്. സാക്രോസാങ്ക്തും കൊഞ്ചീലിയം പ്രമാണരേഖ ഈ ആവശ്യകതയെ ഗൗരവമായി എടുക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അംഗീകരിച്ച ഈ ആദ്യ പ്രമാണരേഖ പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന് ഒന്നാം സ്ഥാനം. പ്രാർത്ഥന നമ്മുടെ പ്രഥമ കടമ. ആരാധനക്രമം നമുക്ക് പകർന്നു നൽകപ്പെട്ട ദൈവിക ജീവന്റെ പ്രഥമ സ്രോതസ്സും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവുമാണ്. പ്രമാണരേഖയിൽ വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന പദം മുഴുവൻ ആരാധനക്രമത്തെയും സൂചിപ്പിക്കുന്നു. ഈ കാഴ്ചപ്പാട് ഏറെ നിർണായകമാണ്. കാരണം വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ അതിന്റെ മുഖ്യ ആധാരശിലയായി സ്വീകരിച്ചുകൊണ്ട് ആരാധനക്രമ പരിഷ്കരണത്തിന് ഇത് ദിശാബോധം നൽകി. ആരാധനക്രമം ഒന്നാമതായി അവതരിപ്പിക്കപ്പെടുന്നത് കണ്ടുമുട്ടലിന്റെ ഒരു വേദിയായിട്ടാണ്. തന്റെ പുത്രനിലൂടെ, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി മാംസമായി തീർന്ന വചനത്തിലൂടെ മനുഷ്യകുലത്തിന് സമീപസ്ഥനാകുന്ന ദൈവത്തിന്റെ മുൻകൈയാണിത്. ഇതിന് നമുക്ക് മറുപടി നൽകുവാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലാണ്. അതായത് തന്റെ ശരീരത്തോട് ചേർന്ന് ക്രിസ്തു പിതാവിങ്കലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന വഴിയാണ് ഇത് സാധ്യമാവുക. ഇക്കാരണത്താൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ യാമപ്രാർത്ഥനകൾ, അതായത് സഭയുടെ ദൈനംദിന പൊതുപ്രാർത്ഥനയെ വിശുദ്ധ കുർബാനയിൽ നിന്ന് വേർപെടുത്താനാവാത്തതും സകല ക്രൈസ്തവ പ്രാർത്ഥനകളിലും ആഴത്തിൽ വേരൂന്നുകയും അവയെ സജീവമാക്കുകയും നയിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നും ദൈവജനത്തിന്റെ ആത്മീയ ജീവിതത്തെ അത് ഫലപ്രദമായി പോഷിപ്പിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചത്. ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെയും സമൂഹങ്ങളുടെയും സാധാരണ ജീവിതത്തിൽ യാമപ്രാർത്ഥനകൾ കൂടുതൽ സ്വാഗതം ചെയ്യപ്പെടുകയും ജീവിക്കുകയും വേണം. പ്രാർത്ഥിക്കുവാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും, പ്രത്യേകിച്ച് പുതുക്രിസ്ത്യാനികൾക്ക്, ഈ യാമപ്രാർത്ഥനകൾ ക്രിസ്തീയ പ്രാർത്ഥനയുടെ പാതയും പാഠശാലയും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിനെ തന്റെ ശരീരത്തിലൂടെ പ്രവഹിപ്പിക്കുന്ന സഭയുടെ ജീവന്റെ ശ്വാസമാണ്. ഈ പ്രാർത്ഥനയിലൂടെ മനുഷ്യരാശിയെ മുഴുവൻ തന്നോട് അടുപ്പിക്കുകയും തന്റെ ദിവ്യ ഗാനാലാപനത്തിൽ അവിടുന്ന് ഏവരെയും പങ്കുകാരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുദിനം നാം കൂടുതൽ കൂടുതൽ പെസഹ രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയും അവനുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പ്രസ്താവിക്കുന്നു: പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ നാം പുത്രനെ അവന്റെ പക്കൽ നിന്ന് വേർപെടുത്തരുത്. പുത്രന്റെ ശരീരം സഭ പ്രാർത്ഥിക്കുമ്പോൾ അതതിന്റെ ശിരസിനെ തന്നിൽ നിന്ന് വേർപെടുത്തരുത്. അതിനാൽ തന്റെ ശരീരത്തിന്റെ ഏകരക്ഷകനും ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു തന്നെയാണ് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവനും നമ്മിൽ പ്രാർത്ഥിക്കുന്നവനും നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നവനും. നമ്മുടെ പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ് എന്ന നിലയിൽ അവിടുന്ന് നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം എന്ന നിലയിൽ അവിടുന്ന് നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നു. അതിനാൽ നമ്മുടെ ശബ്ദം അവിടുത്തെ പക്കലും അവിടുത്തെ ശബ്ദം നമ്മിലും നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ കുർബാനയോട് ചേർന്നു നിൽക്കുന്നതും അതിന്റെ പ്രകാശത്തെ വ്യാപിപ്പിക്കുന്നതുമായ യാമപ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. രാവിലെ വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടി നാം ദിവസം ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് അധ്വാനങ്ങൾക്കിടയിൽ വിശ്വസ്തതയോടെ നിലകൊള്ളുവാനുള്ള ശക്തിക്കായി നാം പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന അസ്തമയ നിമിഷങ്ങളെ ധന്യമാക്കുന്നു. രാത്രിയിൽ ദൈവത്തിന്റെ സമാധാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഉറക്കത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഓരോ പ്രാർത്ഥനായാമവും പ്രത്യാശയുടെ അടയാളമാണ്. ഭൂമിയിലെ ഈ തീർത്ഥാടന കാലത്ത് സഭ മുഴുവനോടും ചേർന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിനായി നാം ജാഗരൂകരായി കാത്തിരിക്കുന്നു.
4: Ogni ora è un atto di speranza. Durante il pellegrinaggio terreno vegliamo attendendo con tutta la chiesa il ritorno glorioso del Signore.
2: ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
4: Dear brothers and sisters, in our continuing series of catechesis on the Second Vatican Council's Constitution on the Liturgy, Sacrosanctum Concilium, today we turn our attention to the ecclesial dimension of the Church's liturgical prayer. Far from avoiding the world and its needs, all prayer, especially in the entire liturgy, is the essential dimension of our humanity. Upon you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനങ്ങളെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഐക്യത്തിന് നിലമൊരുക്കേണ്ടത് ആത്മാർത്ഥവും വിനയാന്വിതവുമായ സംഭാഷണത്തിലൂടെയാണ് പാപ്പ. അമേരിക്കയിലെ കൊളാറോഡോയിലുള്ള ഡെൻവർ നഗരത്തിൽ വെച്ച് നടക്കുന്ന കൊളംബസിന്റെ യോദ്ധാക്കൾ അഥവാ നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന അൽമായ കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ 144-ാമത് പരമോന്നത കൺവെൻഷനിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഓഗസ്റ്റ് മാസം 4 മുതൽ 6 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിക്കൊണ്ടാണ് തന്റെ സന്ദേശം പാപ്പ ആരംഭിക്കുന്നത്. ആ ഏകനിൽ നാം ഒന്നാകുന്നു എന്ന കൺവെൻഷന്റെ പ്രമേയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാപ്പ ഐക്യം, ജീവകാരുണ്യം എന്ന പ്രസ്ഥാനത്തിന്റെ 2 പ്രധാന വശങ്ങളെയും മൂല്യങ്ങളെയും പറ്റി സംസാരിച്ചു. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശിഷ്യർക്കുവേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിനുവേണ്ടിയായിരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എന്നാൽ ഐക്യത്തിന്റെ ഈ കൃപ 100-ാണ്ടുകളിൽ ഉടനീളം അപ്പസ്തോലന്മാരുടെ വാക്കുകളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കണം എന്നുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഐക്യം വളർത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പാപ്പ തുടർന്നു പറഞ്ഞു. ആവശ്യക്കാരെ സഹായിക്കുവാൻ നാം കൈകോർക്കുമ്പോൾ കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഇടയിലും സഹോദരങ്ങളെ സഹായിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഇടയിലും ഒരു പ്രത്യേക ഐക്യം വർദ്ധിക്കുന്നുവെന്നും ഇതിന് കൊളംബസിന്റെ യോദ്ധാക്കൾ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണെന്നും പാപ്പ പറഞ്ഞു. യുവജനതയ്ക്ക് നവോന്മേഷം പകരുവാൻ പാപ്പായുടെ അസീസി സന്ദർശനം. പരിശുദ്ധ പിതാവിന്റെ അസീസി സന്ദർശനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വലിയ ദാനമാണെന്നും ഇത് യുവജനങ്ങൾക്ക് നവോന്മേഷം പകരുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാദേശിക രൂപതാ മെത്രാൻ മോൺസിഞ്ഞോർ ഫെലീച്ചെ അക്രോക്ക പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഗോ ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ലിയോ 14-ാമൻ പാപ്പ അസീസി സന്ദർശിക്കുന്നതും യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതും അവർക്കൊപ്പം വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. ഈ സന്ദർശനം വലിയ സന്തോഷത്തോടും പങ്കാളിത്തത്തോടും കൂടി ആഘോഷിക്കേണ്ട നിമിഷമാണെന്നും ഇങ്ങനെയൊരു പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലെ ഉത്തരവാദിത്വം സഭ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ പിതാവിനെ പോലെ യുവാക്കൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുവാനും ഈ സന്ദർശനം ഏവരെയും പ്രേരിപ്പിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ കാണിച്ചു തരുന്ന മാതൃക പിന്തുടരണമെന്നും ഏവരെയും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യഥാർത്ഥ ജ്ഞാനത്തിന് ബദലാകുക അസാധ്യം. ഡോക്ടർ പൌളോ റുഫീനി. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം സാങ്കേതിക വിദ്യയല്ല, മറിച്ച് മനുഷ്യരാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റുവാണ്ടയിലെ കിഗാലിയിൽ നടക്കുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് വത്തിക്കാൻ ആശയവിനിമയ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൌളോ റുഫീനി വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ പ്രാധാന്യം നാം മറന്നുപോകുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം ഡിജിറ്റൽ കൂടിച്ചേരലുകൾ ഒരിക്കലും സ്നേഹബന്ധത്തിലധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയ്ക്ക് തുല്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്ക്രീനിലൂടെ പരസ്പരം നോക്കുന്നത്, നേരിട്ട് കൈകൊടുക്കുന്നതിനോ ഒരാളുടെ സാമീപ്യത്തിന്റെ ഊഷ്മളത അറിയുന്നതിനോ പകരമാവില്ല. ഡിജിറ്റൽ ലോകത്തെ ഒരു ലൈക്ക് എന്നത് നേരിട്ടുള്ള ഒരു പുഞ്ചിരിക്ക് തുല്യമല്ല, അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്നും വിവരങ്ങൾ കണക്കുകൂട്ടുവാനും ഭാഷയെ അനുകരിക്കുവാനും സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെങ്കിലും മനുഷ്യ അനുഭവങ്ങളിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തെ പകരം വയ്ക്കുവാൻ അതിന് കഴിയുകയില്ലെന്നും നമ്മുടെ ജീവിത കഥകളുടെ രചയിതാക്കൾ നാം തന്നെയായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ഉക്രൈൻ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി യുനിസെഫ് സംഘടന. റഷ്യ ഉക്രൈൻ സംഘർഷം ഏറെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ആക്രമണങ്ങളിൽ, പ്രത്യേകിച്ചും ഡ്രോൺ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ യുനിസെഫ് സംഘടന അതീവ ആശങ്ക രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യയിലും ഉക്രൈനിലും നടന്ന വിവിധ ആക്രമണങ്ങളിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കുകളേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 5 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം. ലിയോ 14 പാപ്പ പതിവ് പോലെ ഈ ബുധനാഴ്ചയും പ്രതിവാര പൊതുകൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുദർശനവേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയായിരുന്നു. റോമിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനാലാണ് വേദി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് മാറ്റിയത്. വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരുമായി ആയിരങ്ങൾ അതിരാവിലെ തന്നെ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു. പ്രാദേശിക സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 പാപ്പ ബസിലിക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പാപ്പ തുടർന്ന് ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു.
3: A reading from the letter of St. Paul to the Ephesians. Pray at all times in the Spirit, with all prayer and supplication. To that end, keep alert with all perseverance.
2: വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6:18-19 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുവിൻ. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ പ്രബോധനം നൽകി. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം ആധാരമാക്കിക്കൊണ്ട് യാമപ്രാർത്ഥനകളുടെ സഭാമാനത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് പാപ്പ നൽകിയത്.
4: Cari fratelli e sorelle, buongiorno e benvenuti. In questa catechesi riprendiamo la riflessione sulla costituzione conciliare e sulla liturgia Sacrosanctum Concilium. Oggi ci soffermiamo sulla dimensione ecclesiale della preghiera liturgica. Come suggerisce l'Apostolo Paolo, è lo Spirito Santo che ci insegna a pregare. Dal giorno di Pentecoste, lo Spirito abita la Chiesa, ispirando ogni sua attività, e in particolare la preghiera.
2: സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ സാക്രോസാങ്ക്തും കൊഞ്ചീലിയം അടിസ്ഥാനമാക്കിയുള്ള പ്രബോധന പരമ്പര പുനരാരംഭിക്കാം. ഇന്ന് ആരാധനക്രമ പ്രാർത്ഥനയുടെ സഭാമാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പന്തക്കുസ്ത ദിവസം മുതൽ പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു. അവളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനയെയും ആത്മാവ് പ്രചോദിപ്പിക്കുന്നു. യേശുവിന്റെ ഉത്ഥാനത്തിനു ശേഷം ജെറുസലേമിൽ ഉത്ഭവിച്ച ആദ്യ സമൂഹത്തിന്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകിയ ആത്മാവിലുള്ള ജീവിതമാണ്. കൗൺസിൽ ഇപ്രകാരം പറയുന്നു: അന്നു മുതൽ സഭ ഉത്ഥാനത്തിന്റെ രഹസ്യം ആഘോഷിക്കുവാൻ സമ്മേളിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിച്ചിട്ടില്ല. ദിവ്യബലി അർപ്പിച്ചും ക്രിസ്തുവിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ വായിച്ചുമാണ് അത് നിർവഹിച്ചിരുന്നത്. കാരണം ദിവ്യബലിയിലാണല്ലോ മരണത്തിന്മേലുള്ള അവിടുത്തെ വിശ്രുത വിജയം പുനരവതരിപ്പിക്കപ്പെടുന്നത്. അതേസമയം ദൈവത്തിന്റെ അവാച്യമായ ദാനത്തിന് അവർ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിൽ ദൈവമഹത്വം കൈവരുന്നതിനു വേണ്ടിയാണ് അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലം ഇവയെല്ലാം നിർവഹിച്ചിരുന്നത്. നമ്മുടെ കാലത്ത് കാര്യക്ഷമതയുടെയും ഉപഭോഗവാദത്തിന്റെയും മാനസികാവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥന ഉപയോഗശൂന്യവും അല്ലെങ്കിൽ പരിഹാസ്യവുമാണെന്ന് തോന്നാം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും എല്ലാ ഉത്തരങ്ങളും നൽകുമെന്നവകാശപ്പെടുന്ന ഒരു ലോകത്ത് പ്രാർത്ഥന ഒരു ഒഴിഞ്ഞുമാറലാണെന്ന് നമുക്ക് തോന്നിയേക്കാം. നിരവധി ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും പ്രാർത്ഥനയുടെ കൈമാറ്റം ഇപ്പോൾ നടക്കുന്നില്ല. അതേസമയം പലരും പ്രാർത്ഥനയെ വ്യക്തിപരമായ ക്ഷേമം ലക്ഷ്യമിടുന്നതും മനഃശാസ്ത്രപരമായ സ്വഭാവമുള്ളതോ ആയ സാങ്കേതികതകളിൽ ഒന്നെന്ന നിലയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു. മറുവശത്ത് നമ്മുടെ മാനവികതയുടെ അടിസ്ഥാന തലമെന്ന നിലയിൽ പ്രാർത്ഥന അതിന്റെ സത്യത്തിൽ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതാണ്. സാക്രോസാങ്തും കൊൺസീലിയം പ്രമാണരേഖ ഈ ആവശ്യകതയെ ഗൗരവമായി എടുക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അംഗീകരിച്ച ഈ ആദ്യ പ്രമാണരേഖ പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന് ഒന്നാം സ്ഥാനം. പ്രാർത്ഥന നമ്മുടെ പ്രഥമ കടമ. ആരാധനക്രമം നമുക്ക് പകർന്നു നൽകപ്പെട്ട ദൈവിക ജീവന്റെ പ്രഥമ സ്രോതസ്സും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവുമാണ്. പ്രമാണരേഖയിൽ വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന പദം മുഴുവൻ ആരാധനക്രമത്തെയും സൂചിപ്പിക്കുന്നു. ഈ കാഴ്ചപ്പാട് ഏറെ നിർണായകമാണ്. കാരണം വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ അതിന്റെ മുഖ്യ ആധാരശിലയായി സ്വീകരിച്ചുകൊണ്ട് ആരാധനക്രമ പരിഷ്കരണത്തിന് ഇത് ദിശാബോധം നൽകി. ആരാധനക്രമം ഒന്നാമതായി അവതരിപ്പിക്കപ്പെടുന്നത് കണ്ടുമുട്ടലിന്റെ ഒരു വേദിയായിട്ടാണ്. തന്റെ പുത്രനിലൂടെ, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി മാംസമായി തീർന്ന വചനത്തിലൂടെ മനുഷ്യകുലത്തിന് സമീപസ്ഥനാകുന്ന ദൈവത്തിന്റെ മുൻകൈയാണിത്. ഇതിന് നമുക്ക് മറുപടി നൽകുവാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലാണ്. അതായത് തന്റെ ശരീരത്തോട് ചേർന്ന് ക്രിസ്തു പിതാവിങ്കലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന വഴിയാണ് ഇത് സാധ്യമാവുക. ഇക്കാരണത്താൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ യാമപ്രാർത്ഥനകൾ, അതായത് സഭയുടെ ദൈനംദിന പൊതുപ്രാർത്ഥനയെ വിശുദ്ധ കുർബാനയിൽ നിന്ന് വേർപെടുത്താനാവാത്തതും സകല ക്രൈസ്തവ പ്രാർത്ഥനകളിലും ആഴത്തിൽ വേരൂന്നുകയും അവയെ സജീവമാക്കുകയും നയിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നും ദൈവജനത്തിന്റെ ആത്മീയ ജീവിതത്തെ അത് ഫലപ്രദമായി പോഷിപ്പിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചത്. ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെയും സമൂഹങ്ങളുടെയും സാധാരണ ജീവിതത്തിൽ യാമപ്രാർത്ഥനകൾ കൂടുതൽ സ്വാഗതം ചെയ്യപ്പെടുകയും ജീവിക്കുകയും വേണം. പ്രാർത്ഥിക്കുവാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും, പ്രത്യേകിച്ച് പുതുക്രിസ്ത്യാനികൾക്ക്, ഈ യാമപ്രാർത്ഥനകൾ ക്രിസ്തീയ പ്രാർത്ഥനയുടെ പാതയും പാഠശാലയും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിനെ തന്റെ ശരീരത്തിലൂടെ പ്രവഹിപ്പിക്കുന്ന സഭയുടെ ജീവന്റെ ശ്വാസമാണ്. ഈ പ്രാർത്ഥനയിലൂടെ മനുഷ്യരാശിയെ മുഴുവൻ തന്നോട് അടുപ്പിക്കുകയും തന്റെ ദിവ്യ ഗാനാലാപനത്തിൽ അവിടുന്ന് ഏവരെയും പങ്കുകാരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുദിനം നാം കൂടുതൽ കൂടുതൽ പെസഹ രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയും അവനുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പ്രസ്താവിക്കുന്നു: പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ നാം പുത്രനെ അവന്റെ പക്കൽ നിന്ന് വേർപെടുത്തരുത്. പുത്രന്റെ ശരീരം സഭ പ്രാർത്ഥിക്കുമ്പോൾ അതതിന്റെ ശിരസിനെ തന്നിൽ നിന്ന് വേർപെടുത്തരുത്. അതിനാൽ തന്റെ ശരീരത്തിന്റെ ഏകരക്ഷകനും ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു തന്നെയാണ് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവനും നമ്മിൽ പ്രാർത്ഥിക്കുന്നവനും നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നവനും. നമ്മുടെ പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ് എന്ന നിലയിൽ അവിടുന്ന് നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം എന്ന നിലയിൽ അവിടുന്ന് നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നു. അതിനാൽ നമ്മുടെ ശബ്ദം അവിടുത്തെ പക്കലും അവിടുത്തെ ശബ്ദം നമ്മിലും നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ കുർബാനയോട് ചേർന്നു നിൽക്കുന്നതും അതിന്റെ പ്രകാശത്തെ വ്യാപിപ്പിക്കുന്നതുമായ യാമപ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. രാവിലെ വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടി നാം ദിവസം ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് അധ്വാനങ്ങൾക്കിടയിൽ വിശ്വസ്തതയോടെ നിലകൊള്ളുവാനുള്ള ശക്തിക്കായി നാം പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന അസ്തമയ നിമിഷങ്ങളെ ധന്യമാക്കുന്നു. രാത്രിയിൽ ദൈവത്തിന്റെ സമാധാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഉറക്കത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഓരോ പ്രാർത്ഥനായാമവും പ്രത്യാശയുടെ അടയാളമാണ്. ഭൂമിയിലെ ഈ തീർത്ഥാടന കാലത്ത് സഭ മുഴുവനോടും ചേർന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിനായി നാം ജാഗരൂകരായി കാത്തിരിക്കുന്നു.
4: Ogni ora è un atto di speranza. Durante il pellegrinaggio terreno vegliamo attendendo con tutta la chiesa il ritorno glorioso del Signore.
2: ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
4: Dear brothers and sisters, in our continuing series of catechesis on the Second Vatican Council's Constitution on the Liturgy, Sacrosanctum Concilium, today we turn our attention to the ecclesial dimension of the Church's liturgical prayer. Far from avoiding the world and its needs, all prayer, especially in the entire liturgy, is the essential dimension of our humanity. Upon you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനങ്ങളെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.